ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 16-ാം തീയതി, ചൊവ്വാഴ്ച. നാടകം, അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീവിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി രംഗത്ത് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12:30. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് തിരികെ ശ്രീവിജയപുരത്തേക്ക് രാവിലെ 8:30 മടങ്ങും. എം വി സ്ട്രേ ടാലന്റ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി നോർത്ത് പാസേജ് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരും. ശ്രീവിജയപുരത്തേക്കുള്ള ഇതേ യാത്രാ ബോട്ടിന്റെ മടക്കയാത്ര ഉച്ച കഴിഞ്ഞ് 2:30. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര

0: തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട ഷഹി ദ്വീപിലേക്ക് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി ശ്രീറ്റലൻ്റ് നാളെ വൈകുന്നേരം 5 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 2 അതായത് വ്യാഴാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techy new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: Nexa.
0: ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്ന് June 30 അന്താരാഷ്ട്ര പാർലമെൻറ്ററിസം ദിനമായി ആചരിക്കുന്നു. ജനാധിപത്യത്തിൽ പാർലമെൻറ്റുകളുടെ പങ്കിനെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാൻ പ്രതിനിധികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ജനാധിപത്യം കൂടുതൽ സുതാര്യവും പ്രതിനിധാനമുള്ളതും ജനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ളതുമാക്കാൻ പാർലമെൻറ്റുകളെ പ്രാപ്തമാക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന് June 30. 1825 September 4 മുംബൈയിലാണ് ഇദ്ദേഹം ജനിച്ചത്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ പിറവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരാളായി ദാദാഭായ് നവറോജി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയെല്ലാം ചൂഷണം ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് കണക്കുകൾ സഹിതം ആദ്യമായി ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയത് നവറോജിയാണ്.
3: ഇനി നാടകം കേൾക്കാം.
4: മിസ്റ്റർ ക്ലീൻ, കൃഷ്ണ പൂജപ്പുര എഴുതിയ നാടകം. മിസ്റ്റർ ക്ലീൻ.
5: ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? പോരാ, ഒരു ജന്മം പോരാ, ഇനി ഒരു 5-6 കൂടി. എനിക്ക് 7 കൂടി. സുശീലേ, സുശീലേ,
6: ദാ വരുന്നു. ഹേ ചേട്ടാ, ഓണത്തിനുള്ള എല്ലാം വാങ്ങിയല്ലേ?
5: പിന്നല്ലാതെ, ദാ പച്ചക്കറി, തുണിത്തരങ്ങൾ. ആ നോക്ക്, നിനക്കുള്ള സാരി എങ്ങനുണ്ട്?
6: നോക്കട്ടെ നോക്കട്ടെ.
5: ദാ അപ്പുവിനുള്ള ഷർട്ട്, മാലുവിനുള്ള ഫ്രോക്ക്. ഓണമെന്ന് പറയുന്നത് ഒരു നന്മ നിറഞ്ഞ ആഘോഷമല്ലേ സുശീലേ? ആ നന്മ സന്തോഷമായി കൊണ്ടാടണം.
6: ബോണസ് കിട്ടിയ കാശ് മുഴുവൻ തീർന്നു അല്ലേ?
5: പിന്നെ ബോണസ് കൈവയ്ക്കാനോ? നോക്ക് സുശീലെ, ശമ്പളത്തിൽ തൊട്ട് വീട്ടു ചെലവ് നടത്താൻ ഈ സുഗുണൻ വേറെ ജനിക്കണം. ഇത് കിം ബളം.
6: ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈക്കൂലി എന്നൊക്കെ പറയുന്നതേ ഒരു കുഴപ്പം പിടിച്ച സംഗതിയാ. സൂപ്പർ താരങ്ങളുടെ വീട്ടിൽ വരെ റെയ്ഡ് നടക്കുന്നു. അതുപോലെ എന്തെങ്കിലും കേസോ വഴക്കോ വന്നു പെട്ടാ നാണക്കേടാ.
5: ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരണത്. നോക്ക് സുശീലെ, ഭാര്യ എന്ന് പറയുന്ന ആള് ഏത് കാര്യത്തിലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നവളായിരിക്കണം. അതുമല്ല, കൈക്കൂലി പാപമായിരുന്ന കാലമൊക്കെ പണ്ടായിരുന്നടി, ഇന്നിപ്പോ യുഗം വേറെയാ. അല്ല, അതിമിതൊക്കെ പറഞ്ഞ് എന്തിനാ നമ്മൾ ഈ ഓണം അലമ്പാക്കുന്നേ? അറിയാമല്ലോ, ഒരു മഹത്തായ ആശയത്തിൻ്റെ ആഘോഷമാണ് ഓണം. നന്മയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ആഘോഷം, സൽക്കർമ്മത്തിൻ്റെ ഉത്സവം. ഓഫീസിലെ ഓണാഘോഷ പരിപാടിയിൽ

0: ആദ്യ പ്രസംഗം നടത്തിയത് ഞാനാ.
1: ഹേ,
0: നമ്മൾ സന്തോഷിച്ചില്ലെങ്കിലും മറ്റൊരാൾക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ഉത്ബോധിപ്പിച്ചു.
1: അയ്യോ, ഇത് പറഞ്ഞപ്പോഴാ ഓർമ്മിച്ചേ, അപ്പുറത്തെ മല്ലികയുടെ മോള് ആതിരയില്ലേ,
0: ഉളം ഭാസ്കറിന്റെ മോള്, അവക്കെന്തു പറ്റി?
1: ആതിരയെ പെണ്ണ് കാണാൻ ഇന്ന് ആൾക്കാര് വന്നു.
0: എന്നിട്ട്
1: ഏകദേശം ഉറപ്പിച്ചെന്നാ തോന്നുന്നേ.
0: അയ്യോ,
1: നല്ല ആൾക്കാരാത്രേ. ചെറുക്കന്റെ ഒരു അമ്മാവൻ MLA, ഒരു ചിറ്റപ്പൻ DYSP, ബന്ധുക്കളിൽ ഒരാള് ബോംബെയിലെ ബിസിനസ്സുകാരൻ, ചെറുക്കന്റെ അച്ഛൻ കേന്ദ്ര ഗവൺമെന്റിലെ സെക്രട്ടറി, പയ്യൻ ബാംഗ്ലൂരിലെ എഞ്ചിനീയർ, 2 ലക്ഷം ആ ശമ്പളം, ഉടനെ തന്നെ അമേരിക്കയിൽ ജോലി
0: കിട്ടുമത്രേട്ടാ.
1: അയ്യോ, വിയർക്കുന്നല്ലോ, എന്താ തല കറങ്ങുന്നു? ആ ദാ രമേശ മരുന്നു. രമേശ, ഒന്ന് ഓടി വാ, ദാ ചേട്ടൻ ആകെ ഒരു വല്ലായ്മ.
2: എന്താളിയാ, എന്തു പറ്റി? വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം.
0: അയ്യോ, എനിക്ക് ഒരു ഹോസ്പിറ്റലിലും പോകണ്ട.
2: എന്താ കാര്യം?
1: അതെ, അപ്പുറത്തെ ആതിരയുടെ വിവാഹം കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടനെ.
0: വേണ്ട വേണ്ട, ഇനി അത് പറയണ്ട. അയ്യോ, വെള്ളം.
3: അളിയന്റെ തലകറക്കം എനിക്ക് പിടി കിട്ടി.
2: അപ്പുറത്തെ വീട്ടുകാർക്കേ ഒരു ഐശ്വര്യം വന്ന് എന്റെ തലകറക്കമാ.
0: അയ്യോ, അതെ രമേശ, ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത്. അളിയനാണെന്നൊന്നും ഞാൻ നോക്കൂല. അയ്യോ, എനിക്കൊന്ന് വിശ്രമിക്കണം. വെള്ളം.
1: ഉറങ്ങിക്കിടന്ന ചേട്ടൻ എണീറ്റോ? പാതിരാത്രി 12 മണിയായല്ലോ ചേട്ടാ. ചേട്ടൻ എന്താ ഈ എഴുതുന്നത്?
0: നീ ഉറങ്ങി.

0: ഉറങ്ങിക്കിടന്ന് ചേട്ടൻ എണീറ്റോ? പാതിരാത്രി 12 മണിയായല്ലോ ചേട്ടാ. ഏ ചേട്ടൻ എന്താ ഈ എഴുതുന്നത്?
1: നീ നീ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ.
0: ഓ, ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോ ചേട്ടനില്ല. ഓഫീസ് ജോലിയൊക്കെ നാളെ തീർക്കാം, വാ വന്ന് കിടന്ന് ഉറങ്ങണം.
1: ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും അല്ല എഴുതുന്നത്.
0: പിന്നെ
1: ഊമക്കത്ത്.
0: ഊമക്കത്തോ?
1: ആ ഊമക്കത്ത്. നോക്ക് സുശീലേ, ആ ഊളന്റെ മോടെ കല്യാണക്കാര്യം കേട്ടത് മുതൽ എന്റെ നെഞ്ചത്തൊരു ചഞ്ചലിപ്പ് തുടങ്ങിയതാണ്. വൈകുന്നേരത്തെ തളർച്ചയും പുകച്ചിലും നീ കണ്ടതാണല്ലോ.
0: ആഹാ, മറ്റുള്ളവർക്ക് സന്തോഷം വരുന്നത് ആ ഓണത്തിന്റെ സന്തോഷം എന്നൊക്കെ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്?
1: ഓ അതെ അതെ, അതൊക്കെ പറച്ചില് മാത്രം അങ്ങ് തീരും. ജീവിതത്തിൽ വരുമ്പോഴാ ചങ്കിടിക്കുന്നേ. അമേരിക്കയിൽ ഒരുവൻ 50 കോടി ലോട്ടറി അടിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ അയലോക്കക്കാരന് 5000 രൂപ കിട്ടിയാ, അയ്യോ, നമുക്ക് വെപ്രാളവും വരും. അത് പ്രകൃതി നിയമമാ സുശീലേ, പ്രകൃതി നിയമം. ഈ കല്യാണം നടക്കാൻ പാടില്ല സുശീലേ.
0: എന്റെ ഈശ്വരാ, എന്തൊക്കെയാ സുഗുണം ചേട്ടാ ഈ പറയുന്നേ?
1: എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നഗ്ന സത്യങ്ങളാണ് സുശീലേ ഞാൻ പറഞ്ഞത്. ദാ നോക്ക്, ഞാൻ എഴുതുന്ന ഈ കത്ത് കണ്ടോ, ഊമക്കത്ത്.
0: ഊമക്കത്തോ?
1: ആ ഊമക്കത്ത്. എതിരാളികളെ തോൽപ്പിക്കാൻ ആദിമ മനുഷ്യൻ കല്ലാണ് ആയുധമാക്കിയത്, പിന്നെ അമ്പും വില്ലുമായി. യാന്ത്രിക യുഗമായതോടെ പീരങ്കി, AK-47 ഒക്കെ വന്നു. പക്ഷേ ഈ ആയുധങ്ങൾക്കൊപ്പമോ അതിന് മേലെയോ നശീകരണ ശക്തിയുള്ള ആയുധമാണ് സുശീലേ, ഊമക്കത്ത്. അയക്കുന്ന ആളിൻ്റെ പേരും വിലാസവും ഒന്നും കാണൂല. അഭ്യുദയകാംക്ഷി എന്നായിരിക്കും ഒട്ടുമുക്കാൽ ഊമക്കത്തെഴുത്തുകാരുടെയും ഓമനപ്പേര്. കയ്യക്ഷരം വെച്ച് പിടിക്കാതിരിക്കാൻ ദാ ഇടത് കൈ കൊണ്ടാണ് എഴുതുന്നത്. കഴിഞ്ഞയാഴ്ച ജോർജ് പുതിയ കാർ വാങ്ങിയില്ലേ?
0: ആ വാങ്ങിച്ചു.
1: ആ അതിനുള്ള വരുമാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇൻകം ടാക്സിന് ഊമക്കത്ത് അയച്ചു.
0: അയ്യോ,
1: സലീം പുതിയ വീട് വെച്ചതിനെതിരെ വിജിലൻസിന് അയച്ചു. അങ്ങനെ അയച്ചയച്ച് നോക്ക്, ഞാൻ ഊമക്കത്തിന്റെ ഉസ്താദായി.
0: നോക്ക്, ഇതൊക്കെ പാവമാണ് കേട്ടോ. അതുമല്ല, പയ്യന്റെ അച്ഛന്റെ പേരും വിലാസവും ഒക്കെ എങ്ങനെ കിട്ടി?
1: എടീ സുശീലേ, എന്റെ ഭാര്യയെ നോക്ക്, സായിപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആവശ്യമാണ് സൃഷ്ടിയുടെ മദർ. ഒരാവശ്യം വരുമ്പോൾ നമ്മളൊരു വഴി സൃഷ്ടിച്ചെടുക്കും. ഊളന്റെ മോളെ കെട്ടാൻ പോകുന്ന ചെക്കന്റെ അമ്മാവൻ MLA അല്ലേ?
0: അതെ.
1: ആ MLA പരിചയത്തിൽ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്. ഞാൻ ഡാവിൽ അയാളെ വിളിച്ച് അകലെ കൂടിയൊക്കെ സംസാരിച്ച് ഞാൻ പേരും വിലാസവും ഒക്കെ ഒപ്പിച്ചു.
0: ആ
1: ദാ ഞാൻ എഴുതിയതൊന്ന് വായിക്കാം കേട്ടോ. പ്രിയപ്പെട്ട നാരായണൻ സാറിന്.
0: നാരായണൻ സാർ അതാര്?
1: ആ നാരായണൻ എന്നാ ചെറുക്കൻ്റെ അച്ഛൻ്റെ പേര്.
0: അങ്ങനെ.
1: ആ പ്രിയപ്പെട്ട നാരായണൻ സാറിന്, സാറിൻ്റെ മകന് വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണല്ലോ, വളരെ സന്തോഷമുള്ള കാര്യം. തലയില്ലാപുരത്ത് ഭാസ്കരൻ എന്നയാളിൻ്റെ മകളെയാണല്ലോ മകൻ വിവാഹം ചെയ്യുന്നത്. ഊളൻ്റെ, അയ്യോ ക്ഷമിക്കണം സാർ, ഈ ഭാസ്കരനെ നാട്ടുകാർ വിളിക്കുന്ന പേര് ഞാനും വിളിച്ചു പോയതാണ്. കണ്ട ടെക്നിക്ക്, കണ്ട ഓരോ ദോഷവും അറിയാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഭാസ്കരൻ്റെ മകളുമായുള്ള വിവാഹാലോചന വളരെ നല്ല കാര്യമാണ്, സാറിന് വലിയ നേട്ടമുണ്ടാകും. സിറ്റിയിലെ ഗുണ്ടകളായ ഓന്തിരവി, ഇടിവെട്ട് ഹംസ എന്നിവർ ഭാസ്കരൻ്റെ സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ സാറിനൊരു പ്രശ്നം വരുമ്പോൾ അവർ സാറിൻ്റെ പിന്നിലുണ്ടാകും. അതുപോലെ ഭാസ്കരന് നല്ല ക്ഷമയും അച്ചടക്കവുമുണ്ട്. നിയമം വിട്ട് അയാളൊന്നും പ്രവർത്തിക്കില്ല. ബിവറേജിൻ്റെ നടയിൽ ക്യൂ തെറ്റിക്കാതെ 1 മണിക്കൂറോളം ക്യൂ നിൽക്കും.
0: അയ്യോ സമ്മതിച്ച് മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ചേട്ടാ, ദേ ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ മഹാപാപമാ, ദോഷം കിട്ടും.
1: ഓ പരലോകത്ത് പോകുമ്പം ദോഷം കിട്ടുമായിരിക്കും, പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ സമാധാനവും സന്തോഷവും ശാന്തതയും കിട്ടും സുശീലേ. ഞാൻ ബാക്കി കൂടി എഴുതി അതങ്ങ് തീർക്കട്ടെ. ഷോ, അന്യർക്ക് നേട്ടം വരുന്നെന്നറിയുമ്പോഴുള്ള ആ ഒരു പരവേശം. ഹോ ഹോ ഹോ ഹോ

0: സുശീലേ,
1: ആ
0: ചേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്.
1: ശരി ശരി.
0: ദാ പോകുന്ന വഴിക്ക് ഈ ഊമക്കത്ത് പോസ്റ്റ് ചെയ്യുന്നു.
1: ഷോ, പോസ്റ്റ് ബോക്സിൽ കത്തിടുന്നത് പരിചയക്കാരെങ്കിലും കാണില്ലേ, സംശയിക്കില്ലേ?
0: അതല്ലേ ടെക്നിക്ക്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലല്ല ഞാൻ ഇടുന്നത്,
1: പിന്നെ
0: അപ്പുറത്തെ ജംഗ്ഷനിലെ ബോക്സിലാ. അതുവരെ നടന്ന് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് ബസ്സിൽ പോവും.
2: സൂണൻ സാർ, എന്താ നടക്കുന്നത്?
0: ഏയ്, അടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് നടക്കാമെന്ന് കരുതി. നമ്മളൊക്കെ സുഖിയന്മാരായി പോയി ടൈറ്റസേ, ആർക്കും മെയ്യനങ്ങാൻ വയ്യ. നിത്യവും കുറച്ച് നടന്നാൽ അവസാന കാലത്ത് സുഖമായി ഇരിക്കാം.
2: സാറേ, നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ്റെ മോക്ക് വിവാഹമായി അല്ലേ?
0: ആണോ?
2: ആ,
0: ഈശ്വര ഭഗവാനെ, നന്നായിരിക്കട്ടെ. നല്ല കുട്ടി, നല്ല അച്ചടക്കവും വിനയവും. അല്ല, ഭാസ്കരൻ ചേട്ടനും അതുപോലൊക്കെ ആണല്ലോ. ഏതായാലും നന്നായി. ആ, എന്നാൽ ഞാൻ നടക്കട്ടെ ടൈറ്റസേ.
2: ശരി സാർ.
0: ആ, ഹോ, ഞാൻ എത്ര മനോഹരമായി അഭിനയിച്ചു, എന്റെ ഒരു കാര്യമേ. ഹാ, ഓ, പോസ്റ്റ് ബോക്സ് എത്തി. ഇല്ല, പരിചയക്കാരും ഇല്ല. ഈശ്വര, ഈ കത്ത് ലക്ഷ്യം കണ്ട് എന്റെ മനസ്സിന് ആനന്ദമുണ്ടാക്കി തരയണമേ ഭഗവാനെ.
2: സുഗുണോ?
0: ആരാ? അല്ല, ഭാസ്കരൻ ചേട്ടനോ? എന്താ ചേട്ടാ?
2: ഞാൻ മാത്രമല്ല, നമ്മുടെ ജോർജും സലീമും ദിവാകരനും സഹദേവനും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പതുങ്ങി നിൽക്കായിരുന്നു.
0: അല്ല, ഏത് കള്ളനെ പിടിക്കാനാ?
3: ഞങ്ങൾക്കെതിരെ ഊമക്കത്ത് എഴുതുന്ന ഒരു കള്ളനെ പിടിക്കാനാ.
4: ഇവിടത്തെ പോസ്റ്റ് ബോക്സിനെ കണ്ട് കാര്യം പറഞ്ഞു. ഈ പോസ്റ്റ് ബോക്സിൽ നിന്ന് പഴയ കത്തുകളൊക്കെ പോയത്. ഓരോ കത്തിടുമ്പോഴും ഞങ്ങൾ പോസ്റ്റ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ തുറന്ന് അഡ്രസ് പരിശോധിക്കണം.
5: ഞാനാ ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. ഇപ്പൊ വീണ കത്തിന്റെ വിലാസം ഒന്ന് പരിശോധിക്കട്ടെ.
0: അല്ല, അതിപ്പോ അല്ലല്ല, വേണ്ടോ വേണ്ടോ.
2: എന്താ സൂണ, ഒരു വിറയലും പിക്കലും ഒക്കെ?
0: ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു, അതിന്റെ വിറയല. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ.
2: അങ്ങനെ അങ്ങ് പോയാലോ, നില്ലേ, ഒന്ന് വെരിഫൈ ചെയ്തോട്ടെ.
5: ദാ കിട്ടിയിരിക്കുന്ന കത്ത് കേട്ടോ, ദാ കിട്ടി, കത്ത് കിട്ടി.
0: അയ്യോ അയ്യോ അയ്യോ അയ്യോ
2: അയ്യോ, ഇനി നീ കത്ത് എഴുതല്ലടാ.
0: അയ്യോ,
1: അതാരാ വരുന്നത്? അയ്യോയ്യോ, മുഖം മൂടി, കള്ളനാണെന്ന് തോന്നുന്നേ. അപ്പൊ എടാ രമേശ, ഓടി വാടാ, കള്ളൻ കള്ളൻ. അയ്യോ
0: അയ്യോ, ഞാൻ കള്ളനല്ല, നിന്റെ ഭർത്താവ് സുഗുണൻ.
1: അയ്യോ,
0: ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടേക്ക് അടി.
1: അയ്യോ, എന്ത് പറ്റിയതാ ഏട്ടാ?
0: അയ്യോ, ഓണത്തല്ല് കിട്ടിയതാ, ഒന്നാം തരം ഓണത്തല്ല്. ചിലരുടെ കണ്ണ് തുറക്കാൻ ഇതുപോലൊന്ന് ആവശ്യമാ സുശീലേ. അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ലാന്ന് തമിഴിലൊരു ചൊല്ലുണ്ട്, സത്യമാണേ. ഇനി ഞാൻ ക്ലീൻ അടി, മിസ്റ്റർ ക്ലീൻ. അയ്യോ,
6: നിങ്ങൾ കേട്ടത് മിസ്റ്റർ ക്ലീൻ, കൃഷ്ണ പൂജപ്പുര എഴുതിയ നാടകം. പങ്കെടുത്തവർ: ആറന്മുള രാമചന്ദ്രൻ, പി എൻ തിരുമേനി, കരമന ഗ്രേസി, ഡോക്ടർ തോമസ് മാത്യു. സംവിധാനം: എം രാജീവ് കുമാർ. സംവിധാന സഹായം: നിസാമുദ്ദീൻ എം, ദുർഗ രാജു.
7: നാടകം സമാപിച്ചു. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പട്ടണക്കാട് പുരുഷോത്തമൻ ആലപിച്ചത്.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ.ആർ.

ഈ വിജയപുരം. അസുൻഗരം ഡെൻമിൻഗം ചോ എം വി നോർത്ത് പാസേജ് നങ്ചു ലിഡിരനമാൻ ഇപ്നേത് അലാ അപ്ചുലാജിങ്ങിയൻ ഇത് ഹെവ് കണ്ടോ ദലാപ്പുഹ് നലജ്ഞ ഹെഡു വാഫ് ങച്ച് ഹവാൻ ഇഫേ ആങ്ങോ സകാമ ഇത് മച്ചുത്ര കണ്ടോ തഹത്ത് നിറാ അങ് ലിഡിരനമാൻ നങ്ചു ശ്രീ വിജയപുരം എം വി കാലിക്കാട് ചു ലിഡിരനമാൻ ദ കാനികുബാർ ഇപ്ലിനൂയാ ലാ അപ്ചുലാജിങ്ങിയൻ ഇത് സട് കണ്ടോ ദലാപ്പുഹ് നലജ്ഞ ഹെഡു വാഫ് ngach hawan ifinena la ap chulai jinget ida fan kanro da la harap nara angka nikobar sik lidiranaman and min adala gana hawan na chu sri vijayapuram mv sentinel kiran gana chu lidiranaman ka nikobar chaura tarasa ka chal nan kori maka chwa da afra be campbell be indri ipta majutra ala ap chulai jinget ida sat kanro da la pahu nilaknya hedowa ngach hawan ipninu siena la ap chulai jinget ഇത് ധനി കണ്ടോതലാ പുഹ് നിറാങ് കെമ്പൽ ബേ സക് അഫ്ര ബേ മകച്ച നൻകവരി കച്ചാൽ ദരസ ചാവറ കാനിക്കുബാർ തലിഡിരണമാൻ അൻമിൻ അതലകരണ ഹവർണച്ചു ശ്രീ വിജയപുരം നലന്ദ കിരൺഗരണച്ചു നൻകവരി ത കെമ്പൽ ബേ നെയ്പ് സിനാതാല അപ്ചുലായിച്ചിങ്ങിയ ഇത് മച്ചുത്രകണ്ടോതലാ പുഹ് നലജ്ഞ ഹെഡുവാഫ് ങച്ചാവൻ നെയ്പ് മിൻചുത്രാല അപ്ചുലായിച്ചിങ്ങിയത് ഇത് ഹെവ് കണ്ടോതലാ പുഹ് നിറാങ് കെമ്പൽ ബേ സക് നൻകവരി അൻമിൻ അതലകരണ ഹവൻ നച്ചു ശ്രീ വിജയപുരം ഹേഗൻ മിൻഗം ചോങ് എം വി കാലിക്കാട് നച്ചു ലീഡിരനമാൻ ത കാനികുബാർ ഇപ് സിനാതാല അപ്ചുലായിച്ചിങ്ങിയ ഇത് ലൂയ് കണ്ടോതലാ ഹറാപ് നലജ്ഞ ഹെഡുവാഫ് ങച്ചാവൻ ഇപ് ഹിനേവ്രാല അപ്ചുലായിച്ചിങ്ങിയത് ഇത് ഫെൻ കണ്ടോ തലാ ഹറാപ് നിറാങ് കാനികുബാർ സക് ലിദിരനമാൻ അൻമിൻ അതാലകരണ ഹവാൻ നച്ചു ശ്രീ വിജയപുരം അനുനുന്നെ മിൻകാത്തലോൻഹി ഇങ്ങില ഹറാപ് ഹോയി തയാങ്ങി ഇത്തര സിന്തങ്ങി തര ഹെയ്യൻറോ ഇയലാങ്ങി സക്കാമതങ്ങമു തയന ഇൻഫേക്കങ്ങം വേൾഡ് സോഷ്യൽ മീഡിയ സമീകാലോൻഹി തങ്ങി ജനറേഷൻ ന ഡിജിറ്റൽ റോക്ക് റെയിൻറെ മിനെല്ലാ എൻ ന ഓൺലൈൻ ഇനേരെ തക്തങ്ങമു തലക്തൻഹി ഹൊറോക്കര അഖാകു ഹേക് ഹഹുവ് എൻ ഇൻറെ എ യൂസ് ങം ഇന്റർനെറ്റ് തമിനെ തരുൾകങ്ങൻ ഇൻറെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തസാനെ വാട്സ്ആപ്പ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തനുപ് തഹേങ് ഇൻറെ ങം ട്വിറ്റർ സിന്ത റോഹി അനുനുന്നെ ത പോപ്പുലർ പ്ലാറ്റ്ഫോം ങം സോഷ്യൽ മീഡിയ ഇൻ യർ കെൻ ഹി അൻഗി സോഷ്യൽ മീഡിയ ഹിക് മഹമൂൽ തെൻ ഹി ഐരഹത ഇൻഹ ഹോ ഹി അയങ് കണക്ടഡ് ഇൻഹ ഇനുപ്തങ് തറോക്കരെ ലായൻ ഹക്കുപ് തെൻ ഹി അനിൻട്രി ഇങ്ങി സോഷ്യൽ മീഡിയ തനുപ് തത്തോഹ്തരെ ഇക്കുങ്ങി പനം ഹമക് തനുപ് ത കോയൻ ഇൻ ലായൻ ഹേക് തത് കോയൻ ഇൻട്രി സെൻ ഇൻ ഐ തിങ്ലൻ തനുപ് ഇൻസ്പിരേഷൻ റെ ഐ ഇങ്ങി സോഷ്യൽ മീഡിയ ഹോ അക്കാക്കു പരി ഐ എ ഇൻട്രി ത എ നമി ഹോയ് നഹലോങ്കു ഹി ഹേക് ഹവാ ചിൻഹി ഇൻറെ തരെ തസാഹി മിഹോയ് യോർ ലെൻസൈറ്റി ഹേക് അൺഹെൽദി ങം ലൈഫ് ഹി മിഹോയ് ന അട്കോലോ ങം അലാഹി തകു എ ഹി എറ്റ്കെ ദ റെസ്റ്റ് ങം അലാഹരെ ഐ ഇങ്ങം സോഷ്യൽ മീഡിയ പോകുഹി അൻമിൻ ങം അലാഹി നട്കോലോ യേഹി ഹങ്ങത് അഫേക ങം തകോ എൻ തിൻട്രി കെൻറെ യേഹി യഹ്ല എല്ലോൻ ഇങ്ങം സോഷ്യൽ മീഡിയ അങ്ങുങ്ങി റോ ങി സകാമതങ്ങമു ഹോയി ദാങ്ങിത്രെ ഹേക് തങ്ങി ധാലി ലങ്ങ പ്രോഗ്രാം ഇങ്ങി ലഹറാപ് ഇങ്ങി പ്രോഗ്രാം നിഹാങ് ഹി മിൻ നദ അസൂനിരൻ നദിൻകക തികജ്ഞന എസ് ടെൻസൺ തോംസൺ ത സൊലോമൻ എസ് കെ ആ സറാക്കി ഉരേ ഇൻസിൻ ഐഹാങ്റോ എസ് ടെൻസൺ തോംസൺ